0: അതിനെന്തിക്കാൻ കപ്പിക്കാൽ
1: Yeah, yeah.
0: All right, we're gonna ride out.